0: നിയമസ്വരൂപങ്ങളാണ്,
1: എംബോഡിമെന്റ്സ് ഓഫ് ലോ.
0: വ്യാപിച്ചു തന്നെ രാജ്യമെന്നും സമ്പത്തിലുള്ള കുടുംബം പൊന്തവച്ചു.
1: By his power of speech, you can have the kingdom and wealth.
0: Jihvagri mitrabandhava Vapuchetamu mitrulamu bandhulamu anekritika sambandhamu gavinchukunavachu.
1: It's only this mighty power of speech that makes all your relations and friends intimate.
0: Bandhanam prapti vaakku chetame manam bandhitulam ayipothunnam, paradhinulam ayipothunnam, swatantrani pogottukuntunnam.
1: We are bound by this speech and we become parasites, slaves and others.

0: മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറാം, റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ഭക്തിഗാനാമൃതം, ശ്രീ കാവാലം ശ്രീകുമാർ.

0: ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ നടപ്പിലാക്കിയിട്ടുള്ള ശ്രീ സത്യസായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെ തരം ചികിത്സകളാണ്. കേരളത്തിൽ നിന്നും ചികിത്സയ്ക്കായി പുട്ടപർത്തിയിൽ ചെന്ന് ആവശ്യമുള്ള ചികിത്സകൾ നേടി ആവശ്യമുള്ള ഓപ്പറേഷൻ കഴിഞ്ഞ് എത്തിയിട്ടുള്ള ആളുകൾക്കായി പോസ്റ്റ് ഓപ്പറേഷൻ സഹായങ്ങൾ ചെയ്തുവരുന്നു. SRP എന്നറിയപ്പെടുന്ന ഈ പ്രോജക്റ്റ് എല്ലാ വർഷവും ഹൃദയ സംഗമം നടത്തിവരുന്നു. എറണാകുളത്ത് ശ്രീ സത്യസായി സേവാ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ ഹൃദയ സംഗമത്തിൽ നിന്നും
1: ഓം ശ്രീ സയാ വേദിയെ ഉപവിഷ്ടരായ എല്ലാ വ്യക്തികൾക്കും വിനീതമായ പ്രണാമം. കൂടാതെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച ഭഗവാനെ നേരിൽ പുട്ടപ്പളത്തിയില് ഓണത്തിന് നമ്മുടെ ഈ ഹൃദയ സംഗമം പരിപാടി നമ്മൾ സംഘടിപ്പിച്ചപ്പോൾ അവിടെ എത്തുവാൻ സാധിച്ച എല്ലാ വ്യക്തികൾക്കും എന്റെ നമസ്കാരം. ആരോഗ്യം എന്നുള്ളതാണ് പ്രത്യേകിച്ചും ദേഹത്തിന്റെ ഒരു നിലയാണെങ്കിൽ പോലും മനസ്സിന് അതിനെ ഒരുപാട് നമ്മുടെ ആരോഗ്യത്തിനെ മനസ്സ് വളരെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് മനസ്സിന് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ദേഹത്തിന്റെ ആരോഗ്യം കൂടുതലായി നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുള്ളൂ. ആരോഗ്യവാൻ എന്ന് നമ്മൾ പറയണം എന്നുണ്ടെങ്കിൽ ദേഹം മനസ്സ് കൂടാതെ ആത്മീയ തലത്തിൽ സൈക്കോളജിക്കലായിട്ടുള്ള തലത്തിൽ ആ പിരിമുറുക്കങ്ങളൊക്കെ കുറഞ്ഞാൽ മാത്രമേ പൂർണ്ണ ആരോഗ്യവാനായിട്ട് നമുക്ക് ഒരാളെ കാണാൻ സാധിക്കൂ. ദേഹം കണ്ടു കഴിഞ്ഞാൽ നല്ല ആരോഗ്യവാനാണെന്ന് തോന്നുമായിരിക്കാം, എങ്കിലും മനസ്സിലെ ചിന്തകളും ബാക്കി ഓരോ തരത്തിൽ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെയാ നമ്മൾ ആരോഗ്യവാനാണ് എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോ ആ മനോനില നമുക്ക് നല്ല ചിന്തകളിൽ, അതുകൊണ്ടാണ് വേദത്തിൽ പറയുന്നത് ഭദ്രം കർണേഹി ശ്രുണുയാമദേവാഹ ഭദ്രം പശ്യമാക്ഷതാഹ സ്ഥിരൈരംഗൈ സ്തുഷ്ടുവാകും സ്തനോഭി വിഷേമ ദേവഹിതമേതായോ. നമ്മുടെ ചെടികളിലേക്ക് വരുന്നത് നല്ല വർത്തമാനങ്ങൾ മാത്രമേ വരാൻ പാടുള്ളൂ, ചീത്തയൊക്കെ നമുക്ക് തള്ളിക്കളയണം. അതിനാണ് രണ്ട് ചെവി എന്തായാലും ഒന്നിൽ കൂടി കേട്ട് മറ്റേതും കൂടി കളയുക, അത് ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. അതേപോലെ കണ്ണുകളെ കൊണ്ട് കാണുന്നത് നല്ലത് മാത്രം കാണുക, നമുക്ക് അതിനുള്ളൊരു കഴിവ് തന്നിട്ടുണ്ട്. ഏത് നല്ലത് ഏത് ചീത്ത. ഭഗവാൻ പറയുന്നു നിങ്ങൾക്ക് ഡിസ്ക്രിമിനേറ്ററി പവർ തന്നിട്ടുണ്ട് തരം തിരിയാതിരിക്കാൻ. നല്ലത് ചീത്ത, നല്ലത് ചീത്ത. രണ്ടാമത് ഏത് നമ്മൾ എടുക്കണം, നല്ലതെടുക്കണോ, അതിനുള്ള കഴിവും ഭഗവാൻ തന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് നല്ലത് സ്വീകരിക്കാം അല്ലെങ്കിൽ ചീത്ത. ചീത്ത എന്ന് വെച്ചാൽ നമ്മളുടെ സമയം പാഴാക്കി കളയുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാമെന്ന്. ബാക്കിയുള്ളതിനെ പറ്റി കുറ്റങ്ങൾ പറയുക, കുറവുകൾ പറയുക. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കർമ്മ ഫലങ്ങൾ അനുഭവിക്കുന്നതിൽ നമുക്ക് കൺട്രോളില്ല. നമ്മൾ ചീത്ത വഴി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിന്റെ പരിണിത ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അപ്പൊ നമുക്ക് കൺട്രോൾ ഉള്ളത് രണ്ട് കാര്യങ്ങൾ, നല്ലത് ചീത്ത ഏവ, അതിന് നമുക്ക് കൺട്രോൾ ഉണ്ട്. ഇത് നല്ലത് ഈ ചീത്ത. രണ്ടാമത്തെ ഏത് വേണം, നല്ലത് വേണോ ചീത്ത വേണോ, ബാക്കിയുള്ളവരെ പറ്റി ദുഷിച്ചു പറയുക, ഇവയൊക്കെ നമ്മുടെ മനസ്സിനെ കേടുവരുത്തുന്ന ചില സമ്പ്രദായങ്ങളാണ്. നമ്മൾ വളരെ മനസ്സിലാക്കണം ഈ രീതിയിൽ നമ്മുടെ ചിന്തകൾ പോയാൽ വേണ്ട. നമുക്ക് തന്നെ രണ്ട് തരത്തിൽ ഒരു സംഗതിയെ കാണാം. ഒരു ഗ്ലാസ്, ഫുൾ ഗ്ലാസ്സിൽ പകുതി വെള്ളമുള്ളൂ എന്ന് വെച്ചു കഴിഞ്ഞാൽ രണ്ടു തരത്തിൽ നമുക്ക് തന്നെ കാണാം. ഒരാൾ പറയും ഓ ഇതിന് പകുതി എം ടി പകുതി ഇല്ല, വെള്ളം പകുതി ഇല്ല. മറ്റയാൾ പറഞ്ഞ എന്താ, പകുതി വെള്ളമുണ്ട്, ഉണ്ട് ഇല്ല. അപ്പൊ കാഴ്ചപ്പാട് മാറ്റിയാലേ നമ്മളുടെ മനസ്സിന്റെ ദുർബലത മാറി ശക്തിപ്പെടുകയുള്ളൂ. അതിനാണ് ഭദ്രം കർണേ ശ്രൂയാമദേവാ, നല്ലത് മാത്രം കേൾക്കുക, ബാക്കിയുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, എന്ത് കാര്യം അതുകൊണ്ട്? അതേമാതിരി നല്ലതല്ലാത്തത് കണ്ടിട്ട് എന്ത് കാര്യം? നമ്മുടെ സമയം അങ്ങനെ വേസ്റ്റ് ആയിട്ട് പോവുക. അതുകൊണ്ടുണ്ടാകുന്ന ഫലം എന്താ? നമ്മളുടെ ആരോഗ്യം നശിക്കുന്നു. അപ്പോ നമ്മുടെ ആരോഗ്യം ശരിക്കും മുന്നോട്ട് പോകുക, ഇത്രയും ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്ക് എല്ലാ നമ്മളുടെ അസുഖങ്ങളെല്ലാം ഹൃദയ ശസ്ത്രക്രിയയും മറ്റും ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഹൃദയ സംഗമത്തിൽ കൂടെ നമ്മളുടെ ഈ എസ് ആർ പി അതി സായി റീഹാബിലിറ്റേഷൻ പ്രോജക്ടിലെ പ്രോഗ്രാമില് നമുക്ക് ഇത്രയും ആൾക്കാർ നമ്മളെയൊക്കെ ഡോക്ടർ കുട്ടിസാറും ബാക്കി ചേർത്തുള്ള ഡോക്ടർ ബാക്കി എല്ലാവരും നമുക്ക് ഒന്നിച്ച് എന്തിനും കൂടാതെ നമുക്ക് ഹൃദയത്തിന്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ എസ് ജി എസ് പ്രഭു സുഖീകരമായിട്ടുള്ള മിഷൻ അതൊക്കെ നമ്മൾക്ക് സൗകര്യമായിട്ട് എല്ലാ സൗകര്യപ്രദമായ സമയത്ത് ചെയ്തു തരുന്ന ഒരു അവസ്ഥയിൽ ഒരു കാരണവശാലും ഇതിനെ നിങ്ങൾ ചെറുതായിട്ട് കണ്ടത് മാത്രമല്ല നമ്മളെ കൊണ്ട് വേറെ ഒന്നുള്ളത് നമ്മൾ ആരോഗ്യവാനായി എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുടുംബത്തിനും സമൂഹത്തിനും എന്തെങ്കിലും പ്രയോജനകരമായ ജീവിതം നമ്മൾ നയിക്കാൻ തയ്യാറാവണം. അതല്ലാണ്ട് ഞാൻ രോഗിയായിരുന്നു എനിക്ക് വയ്യ അല്ലാണ്ട് ഞാൻ ഒന്നും തന്നെ ചെയ്യാൻ തയ്യാറില്ല എപ്പോഴും ഇങ്ങനെ ഇരിക്കുകയാണ് കാര്യമില്ല. കാരണം നമുക്കൊരു ബന്ധപ്പാട് ഒരു കടമയുണ്ട്, കുടുംബത്തിനോടും നമ്മുടെ സമൂഹത്തിനോടും കടമയുണ്ട്. ആ കടമ പൂർത്തീകരിച്ചാൽ മാത്രമേ നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹം പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കി എന്ന് പറയാൻ സാധിക്കുള്ളൂ. നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ച് നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും എന്തെങ്കിലും നമുക്ക് പ്രയോജനകരമായ ഒരു ജീവിതം നയിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.
0: ഭക്തിഗാനാമൃതം ശ്രീ അഭിഷേക് രഘുറാം പാടുന്നു.

0: സ്വാമി, ശരി, വളരെ ശരി. നിങ്ങൾ പറയുന്നതാണ് സത്യം. നിങ്ങൾ ശരിക്കു കാര്യം ധരിച്ചിരിക്കുന്നു. അർത്ഥം വേണ്ടും വിധം ഗ്രഹിക്കാഞ്ഞാൽ അത് പല പല വ്യാഖ്യാനങ്ങൾക്കിട നൽകും. അത് സത്യത്തെ വികലമാക്കുകയും ചെയ്യും. തെറ്റായ വ്യാഖ്യാനങ്ങൾ സത്യത്തെ അസത്യജടിലമാക്കി തീർക്കും. ആശയം സുവ്യക്തമായി കഴിഞ്ഞാൽ അനുഷ്ഠാനവും തദനുസരണം പ്രയാസരഹിതമായിക്കൊള്ളും. ഇതൊന്നാലോചിച്ചു നോക്കൂ. എല്ലാ മനുഷ്യരും ഒരേ സമയത്ത് ജനിച്ചവരാണോ? അതുപോലെ എല്ലാവരും മരിക്കുന്നതും ഒരേ സമയത്താണോ? സമുന്നതമായ ജ്ഞാനോദയം ഉണ്ടാകുന്നതും അതുപോലെ തന്നെ. ഒരാൾക്ക് ഒരിക്കൽ, മറ്റൊരാൾക്ക് മറ്റൊരിക്കൽ എന്ന വ്യത്യാസമേ ഉള്ളൂ. സംഗീതം അഭ്യസിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായി അനേകം ഗാനങ്ങൾ ആലപിച്ചിട്ടല്ലേ? അതേവിധം ഞാൻ തുടരെ തുടരെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നാൽ സകലർക്കും സത്യാനുഭൂതിയുളവാകും. ഞാൻ പറഞ്ഞുകൊടുക്കുന്നതൊന്നും പലർക്കും മനസ്സിലാകാത്തതുകൊണ്ട് നിശബ്ദമായിരിക്കുക എന്നതല്ല എന്റെ പ്രവർത്തന രീതി. മനസ്സിലാക്കാൻ കഴിവ് കുറഞ്ഞവർക്ക് ഒരിക്കലോ രണ്ട് തവണയോ മാത്രമല്ല, ആവശ്യമായിടത്തോളം പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊടുക്കും. ഭക്തൻ: ഭഗവൻ, മനുഷ്യരായ ഞങ്ങൾ ഇരുമ്പ് കഷ്ണങ്ങൾ പോലെയാണ്, ഭഗവാൻ കാന്തം പോലെയും. അഭേദ്യ ബന്ധമാണവയ്ക്ക്. എന്നാൽ ഈ ഇരുമ്പുതുണ്ടുകൾ ഈശ്വരഹസ്തങ്ങളിലെ ഉപയോഗപ്രദമായ ഉപകരണമായി രൂപം പ്രാപിക്കണമെങ്കിൽ അവർക്ക് ഉത്കണ്ഠയെന്ന തീച്ചൂളയിൽ കൂടി കടന്നുപോകുകയും ദുഃഖങ്ങളാകുന്ന കൂടത്താൽ അനേകമനേകം പ്രഹരങ്ങൾ ഏൽക്കുകയും വേണ്ടിവരുന്നു. ഔവണ്ണമേ അവ മൃദുലമാകുകയും അനുസരിക്കുകയും ചെയ്യൂ. അതുപോലെ ഞങ്ങളെപ്പോലെയുള്ള ഇരുമ്പ് തുണ്ടുകൾ ഉപയോഗപ്രദമായ ഉപകരണങ്ങളായിത്തീരണമെങ്കിൽ സ്വാമിയും ഏറെ ബുദ്ധിമുട്ടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അതുതന്നെയാണ് തന്റെ ലക്ഷ്യമെന്ന് സ്വാമി അരുളി ചെയ്യുന്നുമുണ്ടല്ലോ. അതുകൊണ്ട് കഴിഞ്ഞ മാസം സൂചിപ്പിച്ച ചിത്തിനെപ്പറ്റി വിശദമായി പറഞ്ഞുതരാൻ അപേക്ഷിക്കുകയാണ് ഇപ്പോൾ. സ്വാമി: ശരി, ചിത്തിന് മറ്റൊരു പേരുകൂടിയുണ്ട്. ശുദ്ധതത്വം എന്നാണ് ആ പേർ. പവിത്ര സമ്പത്ത് എന്നർത്ഥവും ഉണ്ട്. ഇംപ്യുർ കോൺഷ്യസ്നസ് എന്നാണതിന്റെ വിപരീത പദം. അതായത് വിദ്യയ്ക്ക് അവിദ്യ വിപരീതമായിരിക്കും പോലെ പ്യുർ കോൺഷ്യസ്നസ്സിൽ ഇംപ്യുർ കോൺഷ്യസ്നസ് കൂടി അടങ്ങിയിരിപ്പുണ്ട്. അതായത് വെളിച്ചത്തിൽ ഇരുട്ടും അടങ്ങിയിരിക്കുന്നതെങ്ങനെയോ ആ വിധം. പ്രിയപ്പെട്ട കുട്ടി, പല പല പദങ്ങൾ കേൾക്കുമ്പോൾ ആശയക്കുഴപ്പമുണ്ടാകാതെ സൂക്ഷിച്ചുകൊള്ളൂ. വിദ്യ, അവിദ്യ, ജ്ഞാനം, അജ്ഞാനം, ശുദ്ധതത്വം, മലിനതത്വം, ഇവയുടെ എല്ലാം ആശയം ഒന്നുതന്നെയാണ്, വ്യത്യസ്തങ്ങളല്ല. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, പ്രകൃതി എന്ന പദത്തിന്റെ വിപരീത പദം എന്താണെന്നറിയാമോ? ഭക്തൻ: ആ പദം കേട്ടിട്ടുണ്ട് സ്വാമി. പ്രകൃതിയുടെ വിപരീത പദം വികൃതി. അതെന്താണെന്ന് വ്യാകരണ ക്ലാസ്സിൽ വെച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വാമി: വികൃതി എന്നാൽ എന്താണ് അർത്ഥം? ഭക്തൻ: വികൃതി എന്നാൽ വികാരം, മാറ്റമുള്ളത്, മാറി മറിയുന്നത് എന്നൊക്കെയാണ് അർത്ഥം എന്ന് തോന്നുന്നു. അഗ്നിയാണ് മൂലമെങ്കിലും അഗ്നി എന്നത് അപഭ്രംശമാണ്. അതുപോലെ ജമ എന്നത് യമശബ്ദത്തിന്റെ അപഭ്രംശവും ജ്ഞ എന്നത് യജ്ഞത്തിന്റെ വികൃത രൂപവുമാകുന്നു. അങ്ങനെ പലതും. പ്യുർ കോൺഷ്യസ്നസ്, പവിത്ര സത്ത. ഇംപ്യുർ കോൺഷ്യസ്നസ്, അപവിത്ര സത്ത. സ്വാമി: അതേവിധം ഈശ്വരീയ പ്രകൃതി വിദ്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിന്റെ പതിതരൂപമാണ് വികൃതി അഥവാ അവിദ്യ. വിദ്യയുടെ അഥവാ ശുദ്ധ തത്വത്തിന്റെ പതിതരൂപമാണ് അവിദ്യ അഥവാ മലിനസത്വം. ഭക്തൻ: അതെങ്ങനെ സ്വാമി? വിദ്യ സർവേശ്വരന്റെ പ്രകാശധോരണിയാണെങ്കിൽ അവിദ്യയുടെ ഉറവിടവും അതുതന്നെയായിരിക്കണമല്ലോ. അതായത് ബ്രഹ്മാണ്ടം ഒന്നടങ്കം സർവേശ്വരനിൽ സ്ഥിതി ചെയ്യുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ സാർവലൗകികത്വം ഭിന്ന ഭിന്ന രൂപങ്ങളായി ബാഹ്യമായ നാമരൂപങ്ങളെന്ന രൂപേണ കാണപ്പെടുന്നു. ഈ അവിദ്യാശക്തി അഥവാ അജ്ഞാനവും ഒരഭേദ്യ വ്യക്തിത്വത്തോടെ പ്രകടമാകുന്നു. എന്തെന്നാൽ ഉണ്മ ഈശ്വരൻ മാത്രമാണ്. അങ്ങനെയാകുമ്പോൾ ആ ഒരേ ഒരുണ്മ മാത്രമാണ് വ്യക്തിയുടെയും സമഷ്ടിയുടെയും നിലനിൽപ്പിനാധാരമെന്ന് സ്പഷ്ടം. ഇതാണ് സ്വാമി അർത്ഥമാക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ഇത് ശരിയാണ് സ്വാമി. സ്വാമി: അതുകൊണ്ട് തന്നെയാണ് ഈശ്വരൻ സത്യമെന്നും ബ്രഹ്മമെന്നുമൊക്കെ പറയപ്പെടുന്നതും. ഈ സത്യമാകട്ടെ അഖണ്ഡം അഥവാ അവിച്ഛിന്നമാകുന്നു, അദ്വൈതവും രണ്ടല്ല എന്ന സ്ഥിതിയും. അതുതന്നെ, അതാകട്ടെ അനന്തമായ അവസാനമില്ലാത്ത അരൂപമായ മായാശക്തിയുമായി ബന്ധപ്പെട്ടതത്രേ. ഈ സത്യത്തെ ഉപനിഷത്തുകളിൽ പരാമർശിക്കുന്നത് പൂർണമിതം എന്നാണ്. പൂർണമത പൂർണമിതം എന്ന ഉപനിഷത് മന്ത്രത്തിലെ രഹസ്യമാണിത്. ഭക്തൻ: ഹാ, എത്ര സരസമായ പാഠമാണിത്! തൊലി ഉരിച്ചു കളഞ്ഞതിനാൽ പാകത്തിൽ കയ്യിൽ വന്നു ചേരുന്ന കനി പോലെ ആസ്വാദ്യജനകമായിരിക്കുന്നു ഇത്. രൂപം പ്രാപിച്ച ഈ സമ്പൂർണ്ണ ബ്രഹ്മാണ്ടം അഥവാ പൂർണം അരൂപവും അവ്യക്തവും അവിച്ഛിന്നവുമായ പൂർണത്തിൽ നിന്ന് സംജാതമായതാണ്. സ്വാമി അരുളി ചെയ്തതിന്റെ പൊരുൾ അതല്ലേ? സ്വാമി: അതെ. അതുകൊണ്ട് തന്നെയാണ് വാസുദേവമിതം സർവം, സർവം ഖല്യുതം ബ്രഹ്മം എന്നെല്ലാം പറഞ്ഞുപോരുന്നതും. വാസുദേവൻ, ബ്രഹ്മം എന്നീ നാമങ്ങൾ അത്യന്തം ഭിന്നങ്ങളാണെങ്കിലും അർത്ഥത്തിൽ വ്യത്യാസമില്ല. മനസ്സിലായോ? ഭക്തൻ: ഇതെല്ലാം അമൃതതുല്യം മാധുര്യം ചൊരിയുന്നു സ്വാമി. എന്നാൽ ഞാൻ ആരാണെന്ന് സ്വാമി ഇതുവരെ വ്യക്തമാക്കിയില്ലല്ലോ. സ്വാമി: ഇപ്പോൾ ഇത്രയും മതി. അടുത്ത മാസം ഉദാഹരണ സഹിതം നിങ്ങളുടെ സന്ദേഹങ്ങൾ ദൂരീകരിക്കാം. ഇതുവരെ പറഞ്ഞു തന്നതെല്ലാം ഹൃദിസ്ഥമാക്കിക്കൊള്ളൂ. മറവിയും മടിയും പാടില്ല. ധരിച്ചത് ധ്യാനിക്കൂ. ശരി, ഇപ്പോൾ പോവുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.

ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലോകമെമ്പാടും ബാലവികാസ് പ്രവർത്തിച്ചു വരുന്നു. ബാലവികാസ്

0: സായിറാം ആന്റി.
1: സായിറാം കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ?
2: അതെ ആന്റി, സ്വാമിയുടെ ബർത്ത്ഡേ കേമമായി. ഭജനയ്ക്കെല്ലാം ഞങ്ങൾ പോയി.
1: ഗുഡ്. ഇന്ന് നമുക്ക് അഷ്ടോത്തരത്തിലെ 34-ാമത്തെ നാമം പഠിക്കാം. 33-ാമത്തെ ഏതാണെന്ന് പറയൂ.
2: ഓം ശ്രീ സായി ചിത്രാവതി തട പുട്ടപ്പർത്തി വിഹാരിനെ നമഃ.
1: ഗുഡ്. അടുത്തത് ഓം ശ്രീ സായി ശക്തിപ്രദായ നമഃ. ശക്തിപ്രദായ എന്നാൽ ശക്തി പ്രദാനം ചെയ്യുന്ന ആൾ.
2: എല്ലാവർക്കും പ്രവർത്തിക്കുവാനുള്ള ശക്തി നൽകുന്നത് സ്വാമിയാണല്ലേ ആന്റി?
1: തീർച്ചയായും. സ്വാമിയുടെ കൃപയില്ലെങ്കിൽ നമുക്ക് അനങ്ങാൻ പറ്റുമോ?
2: ശരിയാ.
1: സ്വാമി പഴയ മന്ദിരത്തിലായിരുന്നപ്പോൾ അവിടെയുള്ള പൂജാകർമ്മങ്ങളും മറ്റെല്ലാ ജോലികളും നോക്കി നടത്തിയിരുന്നത് ശേഷഗിരി റാവു എന്നയാൾ ആയിരുന്നു. സ്വാമി പ്രശാന്തി നിലയത്തിലേക്ക് മാറിയ ശേഷവും ഏതാണ്ട് 14 സംവത്സരം അദ്ദേഹം ഈ കർമ്മങ്ങൾ നിത്യേന മുടങ്ങാതെ ചെയ്തു പോന്നു.
3: അയ്യോ, അദ്ദേഹത്തിന് അപ്പോൾ എത്ര വയസ്സുണ്ടാവും?
2: എത്ര വയസ്സായാലെന്താ, സ്വാമിയുടെ ജോലി ചെയ്യാൻ പറ്റുന്നത് ഒരു ഭാഗ്യമല്ലേ?
1: അതെ. ഒരു ദിവസം ഒരു വീഴ്ചയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായി, നടക്കാനുള്ള ശക്തി ഇല്ലാതായി.
2: അയ്യോ പാവം.
1: പതുക്കെ പതുക്കെ അദ്ദേഹത്തിന്റെ ആരോഗ്യം പൂർണമായി നശിക്കുകയും അദ്ദേഹത്തിന്റെ സ്ഥിതി മോശമാവുകയും ചെയ്തു. മരണം ഏത് നിമിഷവും സംഭവിക്കാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു.
3: എന്നിട്ട് സ്വാമി ഒന്നും ചെയ്തില്ലേ?
1: ആ സമയത്ത് സ്വാമി അദ്ദേഹത്തിന്റെ കിടക്കയുടെ അരികിൽ ചെന്നിരുന്ന് ഇപ്രകാരം ചോദിച്ചു.
2: എന്താ ചോദിച്ചത്?
1: സ്വാമി ചോദിച്ചു, എന്നോട് പറയാതെ നീ യാത്ര പുറപ്പെടാമെന്ന് എങ്ങനെ തീരുമാനിച്ചു? എന്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് വാങ്ങാതെ നിനക്ക് പോകുവാൻ കഴിയുമോ? ആരാണ് ഇവിടത്തെ ജോലിയെല്ലാം ചെയ്യാൻ പോകുന്നത്? വേഗത്തിൽ ഭജന ഹാളിൽ വന്ന് ആരതി നടത്തൂ, ഇതെന്റെ ആജ്ഞയാണ്.
3: അസലായി. എന്നിട്ട് അദ്ദേഹം പോയോ?
1: ശേഷഗിരി റാവുവിന് ബാബയുടെ വാക്കുകൾ അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം എഴുന്നേറ്റ് മന്ദിരത്തിനു നേരെ നടന്നു. ഒരു ദൈവിക ശക്തി അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ പ്രവഹിച്ചു. മരണം ഓടിപ്പോയി.
2: യമന് സ്വാമിയുടെ കൽപ്പന കിട്ടിയാലേ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അല്ലേ ആന്റി?
1: സ്വാമി ഏൽപ്പിച്ച പ്രവൃത്തികൾ കൂടുതൽ ഉത്സാഹത്തോടെ അദ്ദേഹം ചെയ്തു തുടങ്ങി. ബാബ പറയുന്നു, എന്നോട് ഭക്തിയുള്ളവരായിരിക്കുകയും എന്റെ ശക്തി സ്വീകരിക്കുകയും ചെയ്യുവിൻ. എത്രയധികം ഉത്സാഹത്തോടെ നിങ്ങൾ ഭക്തി വർദ്ധിപ്പിക്കുകയും വേഗതയോടെ ശരണാഗതി പ്രാപിക്കുകയും ചെയ്യുന്നുവോ, അത്ര തന്നെ നിങ്ങൾ വിജയിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ഉദ്വേഗങ്ങളും പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും എന്നിൽ സമർപ്പിക്കുക. അതിനു പകരം സന്തോഷവും സമാധാനവും ശക്തിയും എന്നിൽ നിന്നും സ്വീകരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സായി, ഈശ്വര ശക്തി പ്രദാനം ചെയ്യുന്ന അങ്ങയുടെ ചരണകമലങ്ങളിൽ ഞങ്ങളുടെ വിനീതമായ പ്രണാമങ്ങൾ.
2: അടുത്ത നാമം
0: ഓം ശ്രീ സായി ശരണാഗത ത്രാണായ നമഃ.
1: ശരണാഗത ത്രാണൻ എന്നാൽ ശരണം പ്രാപിക്കുന്നവരെ രക്ഷിക്കുന്നവൻ എന്നർത്ഥം. ഒരു സായി ഭക്തൻ തന്റെ വീട്ടിൽ കൃത്യമായി ഭജന നടത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു ഭീഷണിക്കത്ത് വന്നു.
2: ഭീഷണിക്കത്തോ? അതിലെന്താ എഴുതിയിരിക്കുന്നത്?
1: അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, നിങ്ങൾ കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ ചതിക്കുന്നു. നിങ്ങൾ ഈ കത്ത് കിട്ടി 7 ദിവസത്തിനകം ഭജന നിർത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ തല വെട്ടിക്കളയുന്നതാണ്.
2: ഇപ്പോഴത്തെ ബോംബ് ഭീഷണി പോലെ. സ്വാമിയുടെ വിശ്വാസമില്ലാത്തവരായിരിക്കും.
4: എന്നിട്ട് അദ്ദേഹം എന്തു ചെയ്തു? ഭജന നിർത്തിയോ?
1: ഭക്തന് ആ എഴുത്ത് വായിച്ചിട്ട് യാതൊരു ഭയവും തോന്നിയില്ല. അയാൾ ഭജനകൾ നിർത്താതെ തുടർന്നുകൊണ്ടിരുന്നു.
3: സബാഷ്, അങ്ങനെ വേണമല്ലേ ആന്റി?
1: സായിനാമമാണ് എല്ലാത്തരം ഭീഷണികളെയും ചെറുക്കുവാനുള്ള ശരിയായ പരിചയെന്ന് അയാൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അവരെ ചതിക്കുന്നു, നിങ്ങൾ ഈ കത്ത് കിട്ടി 7 ദിവസത്തിനകം ഭജന നിർത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ തല വെട്ടിക്കളയുന്നതാണ്.
2: ഇപ്പോഴത്തെ

0: ഉണ്ടായിരുന്നു.
1: എന്നിട്ട് ഒന്നും സംഭവിച്ചില്ലേ?
0: 7 ദിവസങ്ങൾ കടന്നുപോയി. ഈ എഴുത്ത് എഴുതിയ നക്സൽവാദിക്ക് വല്ലാതെ ദേഷ്യവും വന്നു. തന്റെ പദ്ധതി പിറ്റേന്ന് രാവിലെ തന്നെ നടത്തണമെന്ന് അയാൾ തീരുമാനിക്കുകയും ചെയ്തു. അയാൾ പിറ്റേന്ന് ഭക്തന്റെ വീട്ടിൽ ഒളിച്ചു കടന്നു. സായി ഭക്തനാകട്ടെ, ഈ സമയം തന്റെ പ്രഭാത പ്രാർത്ഥനകൾക്ക് മുന്നോടിയായി കുളിമുറിയിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോപിഷ്ടനായ നക്സൽവാദി തന്റെ വെട്ടുകത്തി ജനാലയിലൂടെ ഭക്തന്റെ നേർക്ക് എറിഞ്ഞു.
2: അയ്യോ, എന്നിട്ട് നിങ്ങൾ പറ്റിയോ?
0: ഒരു ചുഴലിക്കാറ്റ് പോലെ ഒരു കാഷായ നിറം ഭക്തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു.
2: അത് സ്വാമിയായിരിക്കും.
0: അതെ, ഒരു മൃദുവായ കയ്യ് ഭക്തനെ മുറിയുടെ ഒരു മൂലയിലേക്ക് തള്ളി മാറ്റി. ആ കത്തി ലക്ഷ്യം തെറ്റി വലിയൊരു ശബ്ദത്തോടെ താഴെ വീണു. കത്തിയുടെ ശബ്ദവും ആരോ ഓടിപ്പോകുന്ന ശബ്ദവും കേട്ട് കുടുംബാംഗങ്ങൾ അവിടേക്ക് ഓടിയെത്തി. അവിടെ വിഭൂതിയുടെ സാന്ദ്രമായ സുഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. മാത്രമല്ല, ഭക്തന്റെ ദേഹത്ത് മുഴുവൻ വിഭൂതി കാണപ്പെട്ടു.
1: ഹോ, ഭയങ്കര അത്ഭുതം തന്നെ.
0: ഭക്തൻ ഒരുമാതിരി അബോധാവസ്ഥയിൽ ആയിരുന്നു. അതെ, സ്വാമി തന്റെ ഭക്തനെ രക്ഷിക്കുവാൻ അവിടെ വന്നിരുന്നുവെന്ന് അവർക്കെല്ലാവർക്കും ബോധ്യമായി. സായി ശരണാഗത ത്രാണനായ അങ്ങയുടെ ചരണകമലങ്ങളിൽ ഞങ്ങളുടെ ശതകോടി പ്രണാമങ്ങൾ. ഇനി അടുത്ത നാമം ചൊല്ലൂ.
3: ഓം ശ്രീ സായി ആനന്ദായ നമഃ.
0: ആനന്ദായ എന്നാൽ സന്തോഷമുള്ളവൻ. ഈശ്വരൻ വേദപുരുഷനും ആനന്ദസ്വരൂപനുമാണ്. അദ്ദേഹം ആനന്ദമൂർത്തിയാണ്. 1960 ഒരു ഫ്രഞ്ച് പണ്ഡിതൻ പുട്ടപ്പർത്തിയിൽ വരികയുണ്ടായി. അദ്ദേഹം വേദസാരങ്ങളെ ഫ്രഞ്ച് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുകയായിരുന്നു. വളരെ പണ്ഡിതനായിരുന്ന അദ്ദേഹം സ്വാമിയുടെ ദർശനത്തിനായിട്ട് പുട്ടപ്പർത്തിയിൽ വന്നു. സ്വാമി അദ്ദേഹത്തിന് 3 ദിവസം കൂടിക്കാഴ്ച അനുവദിച്ചു.
1: 3 ദിവസമോ? ഭാഗ്യം തന്നെ.
0: ഒരു ദിവസം വേദത്തിലെ ഒരു പദത്തിന് സ്വാമി ശരിയായ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുകയായിരുന്നു. അയാൾ സ്വാമിയുടെ യഥാർത്ഥമായ അർത്ഥവിശദീകരണം ശ്രദ്ധിച്ച് ആനന്ദാശ്രുകൾ പൊഴിച്ചുകൊണ്ടിരുന്നു.
2: എന്താണ് അദ്ദേഹത്തിന്റെ പേര്?
0: വാലന്റീൻ എന്നാണ് ആ പണ്ഡിതന്റെ പേര്. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന്റെ സാരമറിയുവാൻ ഞാൻ ഈ ദേശത്തിന്റെ നാനാഭാഗത്തും സഞ്ചരിച്ചു. പക്ഷേ വേദത്തെക്കുറിച്ചുള്ള ബോധം തുലോം കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന മാതിരിയുള്ള വിശദീകരണം എനിക്ക് ലഭിച്ചില്ല.
1: സ്വാമിയെപ്പോലെ ആർക്കെങ്കിലും പറയുവാൻ പറ്റുമോ?
0: വാലന്റീൻ പറഞ്ഞു, സ്വാമിയെപ്പോലെ വേദങ്ങളെ ഉച്ചരിക്കേണ്ടത് ലോക നന്മയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. സ്വാമി പുഞ്ചിരിച്ചുകൊണ്ട് ഉത്തരം നൽകി, എന്റെ ജന്മോദ്ദേശം തന്നെ വേദധർമ്മങ്ങളുടെ പുനരുദ്ധാരണമാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും ഈ സദ്വാർത്ത കേൾക്കാൻ ഇടവരും.
1: അതാണല്ലേ ബാലവികാസിൽ വേദം നിർബന്ധമാക്കിയത്?
0: സ്വാമിയുടെ സങ്കല്പം കൊണ്ടുതന്നെ ഗോദാവരി തീരത്തെ ഭക്തർക്ക് ഒരു വേദയജ്ഞം നടത്തണമെന്ന് ആഗ്രഹമുണ്ടാവുകയും അവർ സ്വാമിയെ വേദപുരുഷനായിരിക്കുവാൻ പ്രാർത്ഥിച്ചു.
2: സ്വാമി എന്നിട്ട് സമ്മതിച്ചോ?
0: സ്വാമി ആ യജ്ഞം പ്രശാന്തി നിലയത്തിൽ തന്നെ വളരെ വിപുലമായ രീതിയിൽ നടത്തുവാൻ തീരുമാനിച്ചു. അങ്ങനെ 1962 വേദപുരുഷ ജ്ഞാന യജ്ഞം ഒരു വലിയ മഹോത്സവമായി നടത്തപ്പെട്ടു.
1: ഇപ്പോഴും ആ യജ്ഞം അവിടെ നടത്തുന്നുണ്ടല്ലോ അല്ലേ?
0: ഉവ്വ്, കാശി മുതൽ കന്യാകുമാരി വരെയുള്ള അനേകം വേദപണ്ഡിതന്മാർ ആ യജ്ഞത്തിൽ പങ്കെടുത്തു. സ്വാമി ആ അവസരത്തിൽ ഇപ്രകാരം പ്രഖ്യാപിച്ചു, ഞാൻ ഈ യജ്ഞം നടത്തുന്ന ആളല്ല. ഈ യജ്ഞത്തിലെ വേദപുരുഷനും നിങ്ങളും പ്രാർത്ഥനകൾ കേൾക്കുന്നത് ഞാനാണ്. പൂർണാഹൂതി സമയത്ത് സ്വാമി പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ആനന്ദസ്വരൂപനായി കാണപ്പെടുകയും

0: ചെയ്തു. സായി, ആനന്ദസ്വരൂപനായ അങ്ങയുടെ പാദകമലങ്ങളിൽ ഞങ്ങളുടെ വിനീത പ്രണാമങ്ങൾ.
1: ജയ് സായിറാം.
2: മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറാം. റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
3: പ്രിയ ശ്രോതാക്കളെ, സായിറാം റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ശ്രീ സത്യസായി മീഡിയ ഫൗണ്ടേഷൻ, ശ്രീ സായി വിദ്യാവിഹാർ, തിരുവാലൂർ, ആലുവ, എറണാകുളം ഡിസ്ട്രിക്ട്, കേരള. പിൻകോഡ് 683511. ഇമെയിൽ അഡ്രസ് സായി സന്ദേശ് @sify.com. സായിറാം.